0: ആകാശവാണി FM റെയിൻബോ 107.1 MHz മ്യൂസിക്കലി യോഴ്സ്.
1: നമസ്കാരം ഉണ്ട്. ശുഭദുപ്പാർ. അപ്പണി കഥാഹത്ത് 107.1 MHz FM റെയിൻബോ പ്രസാരണ സേവ. आपल्या सगळ्यांचं मनापासून स्वागत करते. मी रश्मी भांबरे.